ശാസ്ത്ര നാമം നമസ്കാരം, എന്റെ ശാസ്ത്ര നാമം നമസ്കാര സംഗീത ഭുജംഗ പ്രയാത ഛന്ദ ശസ്ത്രാം ദേ നാം ഓർ ശസ്ത്രാം ദി പൂജ സാഹിബ് ദി സംഗീത ഛന്ദ വെച്ച് ഗാ കേ ദസ്ദേ ആ കേന്ദേ സംഗീത ഭുജംഗ പ്രയാത ഛന്ദ ആഗർദൻ തീരം തുംബ തടാക ആഗർദൻ തീരം തുംബ തടാക ആഗർദൻ തീരം തുംബ തടാക ആഗർദൻ തീരം